കാശീർ മോസിക്കേശോ തൊയ് ആകാശവാണി ശ്രീനഗർ പെട്ട് ബോസ സമീന ക്രിസ് പെട്ട് ചു പേഷ് ഷെഹനാസ് റഷീദ് സുൻ കലാം സദാകാർ ചെ വഹീദ് ജിലാനി.